0: COVID-19 ലോട്ടറി.
1: മെൽഡോൾ ഹിസറത്തെ ഉന സെംപ്രതിഷ്യാവ അംഗപത വേദനാവ അപാസു ദിന സദാ ഇക്മൻ സഹനയ മെൽഡോൾ പാരസിറ്റമോൾ വിശേഷകി
2: ദീവാ ഫ്രഷ് ഡെയിലി അലർട്ട് എതിനെന്താ ഉബ അന്തിന പ്രിയതമ എന്തുമ്മല കൊലരകേ.

0: ഇത് ഹോസ്പിസ് പവർസിലെ എസ് എൽ ഐ സി ലൈഫ് ജീവിത രക്ഷൻ ഒപ്പുമിയാൻ ടൈമിറുന ലെവൻത്ത് ബോണസ് പ്രതിലാഭി അകയ റുപ്യ കൂട്ടി ദാസ് ഹാറസെ ഹെട്ട ഇക്മവായി ശ്രീലങ്ക ഇൻഷുറൻസ് ലൈഫ് ബിയകുമിൻ മവകുമിൻ
1: അപ്പേ അമ്മ കിതരാവത്
2: നെഹ അമ്മ മെയാ വെനദിപ്പ